0: ഐക്കുന്നു ശുഭപ്രഭാത് ആജ്യ കരവൈൻ ദിനവിശേഷസ്ഥലെ ആഴ്ച ദിവസാച്ച ഖാശലപണ സംഗതക് സുന്ദരശ സംഗീത ആണ് ആയ സംസാരിക ബാലമജുരീ ദിസ ഹരിസാ നിമതാൻ ഉത്തര ഗോയ ബാല കല്യാണ സമിതിച്ച അധ്യക്ഷ സുഷമാ മാന്ദ്രേക്കർ ഹി മുലാഖത് അസലി ആണ് ഹി മുലാഖത് ഘല് ഉഷാ നായക് ആയച്ച ദിവസാച്ച സഗ്യാൻ പൈലി ഖാശലപണ ജാണുന് ഐക്കുയ ദിനവിശേഷ
1: ദിനവിശേഷം.